0: Pero tikiranga nuna ge walok to sana ra go mak to alo mago tu sak na pai lok nuna tabunga tap kenge kenge vaya pai lok me tsuno o ho ri suli yo inna so ngi to alo mata nyun tsi ya al tu inna ti lo ru to to pa nga ga lok nuna yet to sana il de tak yo si ya tu inna ron Nyaw tu inna nu piuru winyuru tsa wulak meyak. Tsai me tsilak tsa marugut. Tsai me tsa tsumani. In ame in atavani sikini sikini ngani sani ane. Tavu ngutak yu mika nyaa ulanga runga. Kut wap mo sao tikini akalok lunga. Ilinya vinyi. Tais hat telah kelangan nak ni bang, impa mutu kau mikan jalan kama 1950 upi kia kata kau nengan 1950 mi aku nak ilinya besak kepala lelak semen rame impa mule tais kan ilah tu ilinya bukan ilinya bicara orang melinya ingin saya lelak semen tu le ubah le ata ana ata ada ko tu kan ana ko tu halu nak mi orang ni tu ni tapi kata ada ko kan ana ko ilnya view kalau mana patu kalau in matu tau kalau ngolok sama matlu ni aku malah hijau ngolok kat in mereka mak tapi melayu sih ilnya view kasih jadi kau rizal kat tabung ngolok kalau ngadu kalau tu sih malok pasalnya kalau guna banyak orang tu, kalau nanti show ngejilinya banyak pasal kalau men, atau dah homing kalau semangat matlo nana anak kuat atau kuat, kisah ni kalau waktu lego, jadi kalau nahu kalau nahu ngejumi pasal rugilnya matu dah kuat kalau semangat tak, kalau nana kalau ya ni malah jaga malik jinga yo tri kan pala oksem me yaga yoi lagi jange il nya go di tak tak paka me nam me il nya lak sun nyuna ge jetti ni nyuna ge jetti ni tar te ge na kit talum aso ile pi yaga ge hak suwi pi yaga ge hak sa suwi pi yaga ge tak mata tabunga Ini saya jemput terus dapat curi si bulu per dapat curi lebar lejak semanak tok tiga kata tu haram di tok tercur curi hakal tu tercur curi tok tu halang haram ini ni aku tidak hendak orang tidak asing ini je ait tu orang hak mereka manak asing mereka hari tu aku ni bina soal hak mereka ni tapi cuma ini ni apa lejak semanak halu orang asal yang asal tu semua halu ni semua lejak semua agak ni sulit Kalau nak dijok tu makan jadi saya berjaya kalau tu ni. Kalau nak Allah kita sebagai hatta yang milyon ni semua akan nasional. Kalau nak Allah kita sebagai tu jadi kalau tu ni. Tapi cuma ni tu juga ni. Nampin juga zaman. Hakal tu orang nak dikiri tu orang nak dijin nak rak pelak semua dilihat kita kalau nak milyon ni. Kalun, ya ni macam cakap tu orang ni cik cakap nak ada kal cakap nak ada jangan nak pilih lagi ni ngah, tak cuma ni. Jadi ni orang tu semua ingat masa tu. Asal dia kalun nak hang itu milih lagi lok sebelum ni dapat tahan tu si urusan ni ni lok sudah. Kut rakap mawat 1957. Ilmiah beli pikir lagi jual lok sebetulnya milih lok semata. Kut rakap ni walau ilmiah atau ilmiah cai pikir lagi silap sama tak uang alat tu aku nak lak sama nak pilihnya nong pin sok ni mungkin sian pikir lagi silap sama nong pin ni kan 17 yuk yo halak sini putra muda halak sama nong kan kalau waktu lu tak ikut rap muda alu halak sudah ilmiah lebih berlebih kalau waktu lu ഇപ്പിവല്ലാളപ്പിലി ഖല്ലുനാനിമിയുറങ്ങിച്ചുവിഞ്ഞിയുറുകൾ ഖല്ലുനാഹങ്ങിച്ചു നുട്ടുട്ടുവാലോങ്ങിഞ്ഞാലോക്സിനമ്മത അതാടക്കൂ പിൻസുരാച്ചാവ് കഴിഞ്ഞാപ്പിച്ചോക്മ ഖല്ലുനാശയനൊക്കിച്ചോ കഴിഞ്ഞപ്പോൾ മികച്ച സെനിയാനിയുകളോ ഇമാങ്ങൾ ഇഞ്ഞക്കുണ്ണിങ്ങനെ ഇശുമനക്കാണ് ഉവന്നുള്ളി ഇഞ്ഞുകയെട്ടുവാകുന്നു തൈമങ്ങനികള തൈമങ്ങനെ അലസി പുലിച്ച് അങ്ങനൊരു കാഹപ്പശുവിഞ്ഞുകളോ ചുഷമ്മസ അങ്ങനെ തൈമങ് പീഷുവിഞ്ഞുകളോ തെച്ചമാന അക്കുണ്ണിയക്കനും ഞാൻ ശിഷ്ടി സാറ്റി മികളിട്ടമാനികള ഇമ്മഹാ അങ്ങനൊരു കാഹസുമാറ്റോ ഇത് പള്ളിയിലോ മികത്ത ശിവലികളും പിസ്റ്റിയൊക്കെ അങ്ങനെ വിട്ടുവിഞ്ഞുകളൊക്കെ കേൾക്കുക ഇനി അങ്ങനെ നിർവാശുണ്ടാക്കുന്നു മറ്റോട്ടിക്കുട്ടാലോ തിരിച്ചവട് കൂടുതൽ ഇന്നി പിഹോടോട് കൂടുതൽ ഇന്നി തേമേലൂഷിലി കിഷേന് പിന്നെ പിന്നെ സ്വച്ഛയാളിട്ട് ആളുപ്പണം ഹനുവിലുള്ള അങ്ങനെ പോലെ തിരിച്ചവട്ടു ആകാമി ചമട്ടും ഇങ്ങോട്ട് ചുക്കിശിച്ചു ആകാമി ചുക്കിശി വെട്ടു കഴിഞ്ഞു മറ്റ തെച്ചുമണി അങ്ങനെ ഇനിയുള്ള കത്തുവാലോ വളർത്തുള്ളി മക്കൊണ്ണിങ്ങനെ ഉണക്കുള്ളക്കാണ് പിന്നെ വിലക്കാന് അക്കാന് ഇരുമ്പിണ ചമക്കുണികൾ ചിന്നല കാട്ടി ചമക്കുണികൾ ഉള്ളുമില്ല അങ്ങനെ വളർത്തി ഉള്ളുമയുടെ ചമക്കുണിങ്ങ ചമക്കുണിങ്ങ പിന്നെ ശവസുകൾക്ക് മാറ്റം തച്ചുമഞ്ഞി കീഞ്ഞവട്ടി ചിരിച്ചാവുമ്പോട്ട് അങ്ങനെ ൂട്ടി ഇങ്ങനെ അങ്ങനെയുള്ളൂട്ടിയാലും അങ്ങനെ
1: ശിവലിമ്മുട്ടേ
2: അനുശ്യക്ഷാവയോ ഉയിപ്പകലോ പുങ്ങാ

0: Ayo umang ne susah balik sama nak tu. Ulu tu yang pergi tikilak susah. Orang ni nelayan ni guru tu langgar orang kami. Kanu itu balik sama nang itu. Kanu itu kerana nelayan tu ini pasti nelayan tak kau alia kerja lagi. Kima tu inilah sekarang kima kelak ni. Kima tu inilah sama nak tu. Kemet jelah cuma nak tu, alia dia aluk tak kuat, cuma tuin lalat tak. Isi makan lak tu ni, cuma alu aku macam tu kuat nengi mac. Angatunya ni, kemet jelah cuma nak tu. Tak alu lalat tak. Tahu nga, iya tu nu alu lapar lah, mungkin tu pengasak pelak lah, mungkin aku lu. Umiak, tahu ni iya tu ni pelak mungkin. Semangat nupelak mungkin tak kerja ceramah itu, tahu nggak nupelak mungkin tak. Saya nak muncul tak kurang lelak cuma nak waktu itu nak baik siok. Saya mak, ayah waktu tak sokoi langat, ayah tak langat aja, tiktok. Di tenggelam mat ayah bertahan itu nak turun jalan cuma nak tak kalau ayah kerja lagi tu cuma dalok juga cuma berkerak sini cuma curiak cuma nak sok cuma tiga apa lagi kuang lagi ayah pergi tu cina lu angiyo kalau ni hilang cuma tu tak hot sangat tu segera. Tapi kena lebih nyalum mat. Kini orang lekat kata. Cai melayak cuma duit. Kalau ni asli layak cuma duit. Cai mac. Suplai tahu kerangin tahu lah. Allah tahu kerangin tak. Cuma ngaruh kau. Allah kalau kerangin tak. Nutuk nelayak cuma kita, tanya, angin yuk, cuma ulang alayak cuma yuk, cuma ulang angkat tanamnya mengenai tujuh kami, angkat alayak cuma yuk, ulang alamat kami, cuma tujuh alayak cuma yuk. Nelayan tengok taruh lagi sama, kawan dapuk, cuma Allah yang cuma, ada tu nelayan cuma dok, cuma umek tu banyak, umek tu ada, cuma ni ada umek tu ada banyak juga, umek tu apa nak ni, umek tu ada banyak juga, tiga. Tarik juga, toh rupanya terlibat. Umat tapi dengan umat toh ada hilang rumah. Cuma, ayok cewal cepat lihat tu canut. Cuma, jangan tak kembali lihat cuma itu, tak kembali lihat cuma nak jangan tak kongtular tu cek cuma ni. Hehehe, elah ulun tak kongar gelak so, kalau nak awal ulun tak kongar cakap buat tunai ni, tak elah tak ulun tua, tak kongar gelak nengah, tak kongar gelak so kalau nengah, jadi mak, teka tinggal ni, teka. Jangan terak pada untuk jangan hasilnya persulitan. Tinggal ketua lama keti, tahu kalau selumur lama tanam, tahu kalau ketua lama keti, air tu tak. Ariana kula otok. Ariana garang ma betu ino. Ariana pula tang ito takung ngatu. Kata sigalo atta. Taima. Tahu ngalo. Unut lia kala betu tak kula otta. Untung minu lak sima kata hak kala limu. Kakalai mienu kusuna apa. Pai siga mali, uya mitinya siga mali lah, telak sumbi gama. Takung ngamut. Sekenan, pi umya mi, liulangan lak matai leka. Ulalak tau saya tu ilang abu, datuk saya tak abu. Samana sama tau dikasa tau awal lah, telak mi gama. Bale itu lak sumbi jangan nunasi ini. Takong kalau kembali nunasi lagi ni mal tu juga. Tercatu ini lagi buat. Jadi aku kau. Kuda lak sumbi juga. Tak tak sumbi ramu ramu ni pun lak jaga tak tak tak ramu si. Tapi mungkin ada lagi juga. Tercuma ni. Tak kuil lagi. Ngadu darak semua alia ke dalam kota yang mengatakan ramu si, tanya lu, alia nak tahu belum kita, tak kuat, jangan nikulu, ramu si yang kalau ngah bini kumit, alia nak tahu belum kita, ayo kalau yang itu itu ngah ada tulisan nani, alia nak tahu tulisan semua lu, kayak apa? Yuri mili sugun dil tara tara klang tok. Han han ingi jatang mata. Kay mo tikro tikya. Tay mong ganya lo. Kay sa tikin ang me. Tara kong na kaya me. Ulo to siya rong ma. Ulo to siya ilang ini. Yuri mo. Yuri mili akwala wata. Taman nakikita siya kanda siya lo wala ang ma. Ulu tu siapa kami orang ini siak siak orang itu kami karena siak lo bela orang betul nak ikut terus temat lu ibu limu kira bela otak alia nak bela otak nak kira lo bela otak ibu limu otak tu ukuah kami. Cari doktor ni hal sebelah sini tak. Tapi belok tu lagi zaman. Tapi semua belok tu menangis sok. Juga dia nak taro dulu. Sungguh semua taro kena mulak kau ni mula mengani. Aku tak mungkin belok tu gelap tu dan menangis sok. Tak kuat. Nalut tengok taro lagi kembali. Jadi kau ni apa kau ni aluk? Nanti kita bicara ni kalau nak taro lagi kau nak tahu ni kari bunga. Jadi mak, tengok, ha. Umiak ketua api, cikil lak semua nak ikut terus, kalau nak angin datang juga. Nunca sejak tu, pun tenggelu, ikut terus tenggelu kat ibu cakap ni. Nunca sejak tu ni, umiak ketua api. Ya umiak ketua api, cikil lak semua nak, jadi mac. Laksin mat, teka, umiak ketua kap men, pi mikhail pini, mana itu ni, nun teh segar tu punya, walai laksin mat, kemana, ni aku ngomi, umiak ketua ngatakok. Atau kena tak ada umiak tu amat tahu nak itu ഇവിടെ ലക്ഷ്മണു ലക്ഷ്മൻ താപുമാലും ഊണിച്ചും ലക്ഷ്മണൻ കണ്ണാവും ഇല്ലുവിനുങ്ങി താപുങ്ങാലത്ത് ലക്ഷ്മണകും തക്കണ പ്രയക്തര ഈറ്റാലും കിശക്ത വാങ്ങിച്ചാലും അക്ഷരമു തക്കണ ക്ഷമിച്ചാലും മലക്കെട്ടുണി ഉണ്ടായില്ലേ ഉത്തരമറ്റോ നൂലാകുന്നേമങ്ങാട്ട നൂകുമെന്നുഷാങ്ങുമാറ്റോടാ ലക്ഷ്മിക്കും മറ്റ അപ്പം ലക്ഷ്മകര അവന് നൂലങ്കുന്നേകല നൂലങ്കുന്നേമങ്ങാട്ട നൂങ്ങിഹഴങ്ങുമറ്റകോ നൂങ്ങിഹഴങ്ങുമറ്റകോ അന്തേരോട്ടനകോ ലക്ഷ്മകമ ആട്ടമാന കറ്റങ്ങിലകോ അന്തേരോട്ടനകോ ലക്ഷ്മകമ തമന്ന ചുമങ്ങുക ൂ നുണക്കുളു ഉക്കിയക്കു നുണക്കു കിഷേനക്കുതകയാക്ഷണി ഹേമെറ്റിലുകു തന്നക്ഷുണ്ണകള കൈനിലവഴു അക്കുനിങ്കിചുകരാമി ലവഴു ലവുമ്മൻ ലവഴുകല ഇരുമൽ ഇരുമണക്കുളറുന്നേറിവു നുണ നുണശിമറ്റേറ്റാൽ തുന്നവലകു തമാനി അത് ഊണ് തുള്ളിയാറ്റാലുറന്നുള്ളൂ നീലാനിങ്കിച്ചു ഊണ് തുമ്മീണി അലിങ്ങിത്തകട്ട അലിങ്കര സുലാകലാത്തകട്ട ന്യൂസിംഗ് ആലങ്ങിഞ്ഞാലേറ്റാലുട്ട തൈമാനൂലൂ കൃഷിയാണ് നുണത്തിനു നുണ നുണമി കവർമാങ്ങിമു കവർമാങ്ങിക്കലക്ഷ തൈമങ്ങൾ പിന്നിട്ട് പിന്ന ശക്തമ്പു ഇച്ചിരക്കാലുകൾ അങ്ങോട്ട് അയാളും ൂട്ടിങ്ങമിങ്ങുള്ളവരും പിച്ചക്കൂ തയ്ക്കുക അങ്ങനെ വികലക്ഷിക്കുന്നതിലൊക്കെ തയ്ക്കുക അപക്ഷം ലക്ഷ്മരു മലകുമ്പങ്ങ മലകുമ്പങ്ങ നീറേലങ്ങൾ കമിക്കോ പാക്കറ്റ് മീകോ പാനി പാക്കറ്റ് പാക്കറ്റ് ഹസ്റ്റമ്മിത്തരൊക്കെ അങ്ങനെ നീക്കരാട്ടുമി തഹയാലും തൈക്കണമേ അശിവക്തു മൗട്ടുവിനു നുണ്ണി വേണമെയും കെട്ട ഫിജിത്തരോ ഫിജിത്തരോട്ട് വേണമെയും കെട്ട തൈക്ക മൗട്ടുവിൻ തക്കുന്ന ഹട്ടലൊക്കെ ശിശുക്കളെ കാത്തുട്ട തൈമ തൈമ തക്കു സിംഹ കാത്ത ിമ്മിലാണിമുട്ടി അങ്ങനെ കലാപമില്ലാത്തപ്പിങ്ങി തൈക്കുണിയോ നിങ്ങി തൈക്കുക ഇലഹമഹിലക്ഷ്മരു ഇരുക്കൂ പിച്ചക്കൂ ലക്ഷ്മ ആലയക്ഷ്മണത്തു തൈമഹിലോഹാവി തൈമ മലിനേലകയ മലയറ്റുഹാമി അലേ അലേ ലക്ഷ്മണ മല്ലങ്കയമി തൈക്കുരുങ്ങ നീറിയാരോട്ട പിലിപ്പലയമ്പട്ട ഉക്കുമിയക്കൂട്ട് പിലമ്പത്തേ ഹട്ടിലങ്ങി കിമുച്ചിമുട്ട ശീലമ വിട്ട ഹരിച്ചിട തവണങ്ങക്ഷ്മണു തൈമ തൈമ തവണ കിംബാരുട്ട ഉവിങ്ങി ഉക്കളക്കൂടെ അക്രമിച്ചൂടെ ആട്ടിലക്ഷ്മണക്കും Sunaktaandaagaqtimaatterliarsumanartutusaalaqami sikumuqertuqaqami taima tamanna sunaqpayuni yunilakaat aularui sunaqpa siku aalertama sunaalagunnaagaqtimaatternatoq aulavallaayumi
1: ilaago kaqyoangiyatinna ilaago niqisoangiyatinna qallunayani
2: qaamna nauyaq Nuayuak, Raman Gadakuli Ming Mirak, to Sala of the Sinnek Saudi Kut, Absima Uigunga, to Saksauga Marto, Sinnek Saudi, to Saksaul and Mikwada. Sinit Sally Apposi,
1: Kitakun and Pohea, Yak Paggy, Suavilia, Dante Mayokto. Ilago, Hainamo, Iki, Nango, Piakamita, Tuleago, Opinana, Hak Palae, Machu, Avili, Sugavili, Yak, they may look tuna.
3: From CBC News, The World This Hour, I'm Neil Herland. We begin in China, where it's already Thursday morning. A military fanfare welcomes U.S. President Donald Trump as he arrives outside the Great Hall of the People in Beijing on a state visit. Chinese President Xi Jinping shakes Trump's hand for 15 seconds. Trump is trying to secure more trade between the U.S. and China and is using flattery in his opening remarks.
4: We're going to have a fantastic future together. Such respect for China, the job you've done. You're a great leader. I say it to everybody. You're a great leader. Sometimes people don't like me saying it, but I say it anyway because it's true. I only say the truth.
3: In his opening remarks, President Xi said he has always believed that the common interests between China and the United States outweigh the differences. The Alberta government says it will appeal a judge's decision to strike down a petition that calls for a vote on separation from Canada. Earlier this month, a group met the number of signatures required to put the question to a referendum, but an Alberta judge has now ruled the provincial government had a duty to consult with First Nations over the potential violation of treaty rights. The decision says that must be done before a petition is issued. Alberta Premier Danielle Smith says she disagrees.
5: We'll be meeting with our caucus and cabinet to further review the decision and decide next steps. But as I say, since we believe that this one is incorrect in law and anti-democratic, we will be appealing it.
3: Smith says her government accepts the ruling in the immediate term, but believes the law must be further examined. Also in Alberta, the provincial government and Ottawa appear close to a deal on industrial carbon pricing. CBC has learned that the province's effective carbon price would rise to $130 a ton by 2030. A BC Supreme Court judge has found a former Mountie not guilty of foreign interference. William Miker was accused of working for Chinese authorities trying to coerce a Vancouver-based businessman to return to China. As Georgie Smythe reports, Miker says he looks forward to returning to Hong Kong to be with his family.
6: They've been 3 years without their father. Time I'll never get back.
7: William Miker, a free man outside BC Supreme Court, after being acquitted of allegations he was working at the behest of the Chinese government to prepare a plan to target a Chinese national living in BC.
6: To be clear, I've never had a working relationship with the Chinese government in this regard.
7: Justice Devlin said in her judgment the Crown's evidence, which relied heavily on two emails Micah sent to a colleague in 2017 about a man living in BC wanted in China on financial crimes, failed to prove beyond reasonable doubt Micah was preparing to commit an offence. The fact that the Crown failed to demonstrate that intention is what Micah's defense lawyer Ian Donaldson says helped them win.
8: The intention is a critical part of criminal law.
7: Micah's wife told media his passport has been returned and he's now free to leave Canada. Georgie Smythe, CBC News, Vancouver.
3: Ontario is asking seven more people to self-isolate due to the risk of hantavirus. The province's health ministry says the people are considered low-risk contacts who likely came in touch with three high-risk individuals who are also isolating. In BC and Alberta, another six people are isolating. Health officials say no Canadians are showing symptoms of the virus right now, and the risk to the public remains low. The U.S. Senate has confirmed President Donald Trump's pick to take over the U.S. Federal Reserve. Kevin Warsh will replace Jerome Powell at the American Central Bank. Trump tried to push Powell to lower interest rates faster over the last year. Powell's term as chair is set to end on Friday, and he plans to stay on the Fed board. And that is your World This Hour. For CBC News, I'm Neil Herland.
9: Av vet unnu nuvuja gadenniattu 60% patugunnarluni anuringa 15 nillasunninga 10 illurigaadjuk nuvuja gadenniattu anuringa pingannertumi 30 nillasunninga 11 khamanattua unnu nuvuja gadenniattu 30% qanniarjugunnarluni anuringa 1nayaartumi 30 nillasunninga 13 CBC ukurtartu naarauti qarbigani iqarunni naarattusi.

0: Lakut. CBC ukiok tak tu pebelai yang ini narak tu si. Wang atobi utak. Ane kang nangit tu lagi kuno na vo minar nersi ma vo tamane ikarung ni. Pitlang isak tok takatoy na ka kang ningan ni. Ane kang nangit tu lagi ko ukakpok tirigan ni ang mit. Pigyak sila ang matkimang mit. Kimuksik tiyo katao yung mit. Pingang nangan ni. Pwede mi ko ikarung ni. Ukaklutik. Tana tirigan ni akto ko tao luni. Kao isak tao yak turak luni. Tana kimek inututi tao luni. Inung mit kanit tukagraw ngitong. Ane akang nangit turigi ikutuk sa kabalagi vautao. Ikarung miutay. Nautak suko yilutik. Tirigan ni ang ni. Nautak suko yilutik tao kiminit. Nerjutin tuin nang niglu ipaktao si mayunit. Kamagikan nerlu nigilu takot. Kimuksik tiyo yut. Ane akang nangit tuligi ikutaw tuksirang meyot. Ane ak bila ko ikaw tigisil malutik. Kikutuin nat. Kiyo yukang nakpa. Kisuktaw yukang nakpa roni. Tirigan ang miglukya. Kimang miglukya. Bilang isang nang mit. Kamagiyo ko tiging ipat. At ang nabigto ang mat. Kamagiyo ko tigi yaga kaklutig. Kiyo yukak tukang nakpan. Tema tao uksuk tong mit nutang mit inu nunaring nutuga ngayon no nakininu at sinving mit pitakang nerang mat kinaw yakak titaw luti nunavutong ngabik kuniglo Food Banks Canada kuniglo Raymond Kuksun ang ayok siya hamarak ko may yuriyang nga ukak lunita ko at nariyak saktak vik Adjiging iguro yakto ni nakini at winaw titi nasung nakto pikasuji luti inuin nakikutingin ni o kaklo ni nakini no at tibing mipitara kaksi mayu to karo no naringan ni.
1: Nakinita ko ni at timung isakto no adok ni temo tunaka draha na naka tegkari alakri nakini adok tao takto takto tamad ulo tamad rin ni temo takto masyado
0: Tana nunaving mit nerjutini aner vitoa parung mat kisiani kujuang mit katimayingit kamayumayun nermata akiliksangini mayor ngatatungilinga Claude Gadboa o kakluni takwa nunarit hamarakaktuit auratisungung mata nerjutino aner ving mit o kakluni $50,000 mit agago tama akilik saktak tuin na o yaktun.
2: We don't want to stop the veterinarian.
0: O kakluni no kaktiti yumang ikaro agata nerjutino aner ving mit kisiani nunaring ni takwa katimayit kina ya kaktiti duangin mata Nunaripao yak kukino yungit gigli katuin nang mata. Gadboa o kaklunit katima katika katak simayut piliri akasungu yunit asingi kitigot kino yakaktitinasung nang mit aner bing munik chutinun. Kingulik paang mitakwa gavamatukak kukimiru nariktut kanok nungu yuitong mi ikumakotilirin nang mi aturun narayang mangan. Ikayoko madlutik tako ni nga sapon ni akto dirigikon ni ukiok taktong mudlo unga sikto ni nunarikak tuniglo. Takkiulok to mi gavamatokak ko $40 million mi atong nang nagaraw mata agago kasangnit. At rinoro ni kawisak at takdutik tako ni nga ikumakotilirikano atok tao kayang mga. Takwa kiw matuti mikilutik lo ukusaw tik sa tiyavaw lutik lo ikumakutik sa tiyavaw lutik lo go sapunniartulerigikku uqqartuqtaakku kiumasuunguyut uqquusaruarutiksani atuligaang luanginmata uqsuarungni atuinnaujunnagayarlunilugu kikkutuinnarni taakku apilereariau yuqawisartautillugi qanuinngikkaluarmangaan. Good morning, here's the regional news. Nunavut's Department of Health is warning of a possible rabies exposure in Iqaluit. The department says a fox attacked a dog that's part of a dog team in the West 40 area of the city. They say the fox was killed and is being tested. The dog is under confinement and there was no human contact. The department is asking residents to be on a lookout for foxes and to monitor animals that spend time tied up outside with extra care for dog teams. The department is asking anyone who has been bitten or scratched by a fox or dog to go to the health center immediately. Rabies is almost always fatal if untreated, and treatment must begin quickly after exposure. Joe Haven is launching a new community food bank with funding from NTI and Food Banks Canada. Raymond Kuksoon Sr. is the hamlet's mayor. He says the initiative will offer a variety of food, including potentially country food. He says there is a need for the food bank in the community.
1: The high cost of food in the community prevents some people to get good healthy food to their homes, especially large families and also people with no employment.
0: The food bank will open on May 18th and will be open twice a week. Nunavik's only veterinary clinic is looking for a new funder or it risks closure. The northern village of Kujaw currently oversees the clinic, but it now says veterinary services shouldn't be a municipal responsibility. Samuel Watt has more.
3: After 3 years in operation, the northern village of Pujawak is looking for someone else to take over its veterinary clinic. Deputy Mayor Claude Gadbois says it started with a lawsuit over a pet that died under a veterinarian's care. He says the veterinarian school assured him the clinic has protections in such an event, but it prompted councillors to review the clinic's finances. They discovered the village was running a $50,000 deficit every year because of the clinic.
2: We shouldn't be using our municipal budget to finance a veterinarian clinic.
3: Pet owners like Anthony Hogai say the clinic is a vital service.
4: We can't just spend thousands of dollars to send our dog down south.
3: Gabor says he doesn't want to see the clinic close either, but somebody else needs to take on the responsibilities. Geraldine Gwain, a volunteer who helps manage the clinic, says she understands the council's position. Part of the issue right now, she says, is the lack of protocols for how the clinic should operate.
5: I don't think anybody is upset at anyone. I think we just need to figure a better way to make this continue.
3: She says they're exploring other funding options to ensure Nunavik's pets can stay healthy and well. Samuel CBC News, Yellowknife.
0: And finally, the federal government is looking at using nuclear energy to help power the Department of Defense's northern and remote facilities. Last month, the government announced $40 million in spending, all going towards a multi-year program testing how microreactors might work. The reactors are small and meant to help provide heat and electricity. The department says the reactors could also reduce greenhouse gas emissions and that they could be available for civilian use depending on results from the program. That's your regional news.
6: Kuyan na may nga si Toby Pivaleo niyo kaya maroon na si Sarah Vin Kulyang Utang Miyok si PCU Kiyotak Tuminayaw at Kavingagun Ikayong ni. Tema asing ini nara orang ini tini sila kanu nak nak tengin ni okey masih kita bunga tau fani kita lang mereka termau neglo. Tanya sini nang miti kita orang milus nuvo yang nak tong anu kalau ni orang nak tu mik 20 neglo sung nengah 18. Igi riga orang mi nuvo yang nak mayo anu kalau ni orang nak tu mik akin nak tu mik 30 50 more sung orang ni neglo sung nengah 21. Kamen itu orang mi nuvo yang nak tu kan negara ni tu nak erik anu kalau ni orang nak tu mik akin nak tu mik 30 neglo sung nengah 23. Salam minuvoyanak to khanigarari tunagari anugelyuni akinak tumi 30, 50 more sungur ni niglasung ninga 20. Now yani nuvoyanak to khanigarari tunagari anugelyuni oangnak tumi akinak tumi 30, niglasung ninga 20. En karakter tar minuvoyanak to khanigarari tunagari anugelyuni oangnak tumi akinak tumi 30, niglasung ninga 20. Gugaro khannum nak to anugelyuni nigak tumi akinak tumi 20. Kisani sakinak to ong ngayang in nerluni 30, niglasung ninga 18. Darog jong minuvianak to kanigarari tun nagari anoganak to ong nagtumik 20, niglasung ninga 14. Oksok tong minuvianak ila kanigarari tun ila kanagunang nak to nuvianak luni anoganak to ong nagtumik 30, niglasung ninga 18. King ulapa mi kuklok tong nuvianak to kanigarari tun nagari anoganuni 15 kilometers, niglasung ninga 17. Tabasila kanu nirenak tangi tamana kikirtarung me. Tema kikirtarung me utagovit, tema ikayuti takayang mingman inuk titut o kausa. Atuin nakatakon na kulugo, tamana atuin na titarang mingman kikirtani inu ikadut jakatigikon no, nunaring not o kausila rena. Tana ay pangilak tangano akagu mot mana maturinga titarang mingman. Tana adjiging itunituk sa kautini piyomadjutini pititilang mingmata. Tukis gata ka ng negatibo CBC kuning ato Mary Powder o kakataka ko na silang mahe grade loud sa lubin ng mga naraglavo.
7: Ina mga api ang malo kisumi o kawasa ka na mga api o kakon na api.
8: Iye, iya, mga hey grade loud sa lubin ng at ang mga kuyukta ni kunne tukong magtutiyo yung inuwi kino yan ikayutiyo wakto ni tapang ikarong ni.
7: Tässä minä pilkkaa valleilla tilluko, kauselleen ammalo, inui ille kusingit, ille sautaulutti, tämäkko pilkkaa hattarasio, tämäkko uutistetaan valleilla tillukit, kikettani kunnut, kiinaujeit, atottausongumata, tämänä pilkkaa hattarasio, kannuilakpaa ullumi.
8: Ei, tämä ullumi, tämä sakkajahti, että tämä tuminen ukauselleen ammun, kiinaujeinen, atuinnautittijuun. Takwa matuinga lutik ma pinso seurot ma tuida oktun a June 5 gorpan ma tuiga lutik e tay mane kikutuin nain a inuin uparun ne ma kotimi uyu kinyo jiksan asumnung mo a toga da kangitu non profit tamakuning a tuksera ro magpata tamatung inu titu sangi titikan ne asumnung ming a tabba kino yun takuninga a man atuinyo ritigata takwa kino yun Canada ro magkuningin Heritage Canada mun khaitau simayun atuinnau yu takonu na butunga bikku akkotigilluni siu takwa avictor simayun takko kinau yu atuinnau kitau simang mata taiman nenyangana a taiman na sakqiyaq titibugu
7: tamanna pitchutigillugu tikattanikku killisini annermi bilgea khattau simam mata tamanna atottau simayu maannamun
8: ee tenna tiklisini annungmun ingeqana qalaersumilu taanna ilagingitanga taikkuula atulukhuyausimayuttau pilirevalliangmigattugu saneraangagu 25 ulorsimangmala taikkununga eqqartuuyi iglureortimun atuqiyaullersimayut unikkaangani taikku taasuma saneyagut pilireaqiyavut kisianittau tamattumanga inui piqqusinginnik sangitittikkannerasunnermun pilerimmigmata pilireaqarmigmata
9: Tamakko
8: тамкунуга ангихаусиориннарлути ангихамингекаай таманна инуттис укаусе сангииннакуллугу амбаратамаккуа таана саққиаартиммиявуут укаусеэртаартаа укаусилеринэрму кииноуяй атуиннаумиммата иккутинна туксерагуннартут аммалу канукканне аатавван илуани туксерагутими кисуни икаюутеқараярпита макунингекаай пилериангуйуну илауйунин илинниартиттиниартуниклу илинниарума юниклу акилерсуйумакпата илинниартиттиниартуни таакку кииноуяй таммаунга тураа ഔഖൗസലഗനർമുൽ മിക്സൗതിസ്മപതാ വലുനി ഇമൻ ഔലർത്തി നൗക്കേതിഗിതെറിയാഖപതാ വലുനി മകുനിഗ ഖാനു ഇലിനിയാഫ്തിനിയാപതി ഇലിനിയാഫിൻ മിലുനി ഹാംലക്കുല്ലുനി മകുനിഗ ഇല്ലുഖുതിഗിനി അതുക്ടുവാഗയാഖപതാ ഖിലർസുയാഗയാഖപതാ തമക്കുത്താവ അതുന്നൗയുന്നർമയു താകുന കീനോയ ചുക്സറൗതിഗിനി ലാനരുനായർസമസുംഗപതാ തമക്കുല അകിലഗുന്നർമയവു
7: ഉഖാവസലഗന അമ്മലു ഇനു ഇലഖുസിങ്ങി പിലിഗാഗജാവല്ലയലർത്തില്ലുഗ തമക്കുവ അതർതാവല്ലയയുയി കീനോയെ അതുയിനഖാലർത്തില്ലുഗു തമന്ന ഇലിന്നീങ്ങാർതമി ഉഖാഗുന്നർപി ആഖിഗേറുതിസ്സൈ ഉബ്ബലുന്നി ഇലിപ്പല്ലയയതി കിസുമങ്ങാത
8: തമക്കുനങ്ങ അസുഗിങ്ങത്തുനിങ്ങില പിലിഗാഗത്താത്ത തമക്കുവലു ചിമ്മിയുയു പിലിഗാഗത്തിഗത്തർമിഗത്തിഗു ഇലി ഉഖാവസലഖാവുക ഇലിങ് ഇലിന്നിയാർതുലുതയിക്കു അമ്മലു തൈക്കുവ ഇൻഹാബിത് മീഡിയ ഉഖലിമാഗർനി തൈക്കുവ സനവർത്തുയിൻ അസുഗിങ്ങത്തുനിത്തർതയമന്ന സോർലുഖായ ഉഖലിമാഗർനി ഉപ്പലുന്നി മകുനങ്ങ ഇലിന്നിയാറുതിക്സക്കന്നേ നിങ് പിലിഗാഗത്തിഗത്താത്തിഗു തമക്കുവ സനിയാവലോർലുതി ഇനുക്കിതുലർസമയു ഉഖലിമാഗായ് ഉപ്പലുണ്ണി പിങ്ങുവാറുത്തി മക്കു അസുഗിങ്ങിച്ചു സോറസുങ്ങ മികിന്നെർസുങ്ങിലാ തുറാങ്ങയു തമക്കു സാക്കുതിച്ചുവല്ലിയാകത്തർമികത്ത കിക്കുതുഞ്ഞർന്നു ഇല ഇനുങ്ങു തേമൻ അതുഞ്ഞാവുതിന്നസുക്ലുത്തിഗു അങ്ങിഖാങ്ങിന്നി സോർലുഖായ തമന്ന ഉഖാവസെറുപ്പല്ലിയാനർപ്പാങ്ങുസുങ്ങുമൻ അങ്ങിഖാവിച്ചാവുയുന്നർലുത്തി ഉഖലിമാഗായ് നിപ്പിലിയാറുതിക്കുഴിയു തമക്കു ഉപ്പലുണ്ണി തൈക്കു ആക്കിക്സുഗായ് പസോസ് തമക്ക് തേമൻ അസുഗിങ്ങിച്ചു തമക്കു സാക്കുതിപ്പല്ലിയായവു ഇല താക്കു അറായുറസങ്ങ പിലിറയാകലർത്തവു മാന്ന കിസിയാനി താക്കു കീനോയായി ഉഖവസെറത്താർത്തക്ക അതുഇന്നറുലോർത്തില്ലുഗി സുർലു അങ്ങിനെർസാന്നി കീനോയർത്ത അതുഇന്നഖാലെറത്ത തമക്കു പെറുപ്പല്ലിയാ തിച്ചിനസുക്കവു
7: അമ്മലു തമക്കു അതർത്താവല്ലയു കീനോയായി തമക്കു പിച്ചുതികില്ലുഗി ഇന്നു തുറാങ്ങല്ലുതിലു നുനവുമ്മിയുട്ടേ നുനവുമ്മിങ്ങിക്കലുവാർലുത്തി അത്തുതിഖാറുന്നർനർമേ അത്തുറുമത്തുവാർപ്പത്ത തതതിറിയാലിന്നി തമക്കുനിങ്ങ തുസ്സിഖാറുന്നറിവാ ഉത്തുതിഖാർലുങ്ങ നുനത്തിയമിത്തു ഇന്നു നുനവുമ്മിയുട്ടാർലുനി ഇലിനിയാർത്തിത്തികുമപ്പാത് ഉത്തുറസുവാറുന്നറിവാ
8: മാന്നായോർത്താന മറ്റുങ്ങിത്തി ഇയവു കിസ്സനിക്കുന്നുട്ടുവാർത്തുവാങ്ങയ്യു തമക്കുനുങ്ങ സുരുത്തിങ്ങുമ്മത നുനലി തമക്കുവ പക്കയ ഇലാ കമകിയവു കിസേനെ കാർത്തോ താന്ന കീനോയ നുനക്കാസമയുനു ലിമ തുറാങ്ങുമാൻ അവിത്തർത്തവശമകിലുനിത്തർ തമക്കുവ ചുർലുക്കായ ഇനുവിയാലുയി
9: Tusang na raw karaw ta una nuna kakaksima yung mo ingyo ti sanayaw yung vina Ernest Monayas ngulto ni tanatayaw yung all our past times.